നേരം 7:30 നിമിഡം. ആകാശവാണി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് മദ്യാലയ 720 kHz ൽ ഒലിത്തുകൊണ്ടിരിക്കും നികൾച്ചികൾ. തുടരും നികൾച്ചി.